0: ഉറക്കെ ഹല്ലേലൂയ
1: ഹല്ലേലൂയ
0: എന്നിട്ട് സ്ലോഗോ
1: ഓഗോ
0: ഒല്ലോരി അയ്യെ അസോം ഗോഗോ ഫുനി
1: ഹെഡ് ഓഫ് ദി ഓവർ ദാറ്റ് ഡസ്റ്റ് ഇസ് ഓൺ
0: സോറോ മയ്യെ ഓസേ ഓ
1: സ്പീക്ക് ആൻഡ് കം ടു പാസ് ഇറ്റ് താങ്ക് യു
0: ഗോഗോ അയ്യെ നി ഓ മാറോയിൻ റെ
1: ഹൗ വാസ് യു ടോക്ക് ഓഫ് യു
0: ലോർഡ് ഓൺ ദാറ്റ് ഇസ് സെറ്റ് ഓ സേ സലയെ
1: ഫോർ വാട്ട് ഹാവ് ഡൺ ഐ കാൻ എക്സ്പ്ലെയിൻ
0: ഒല്ലോം ചി ഓ മുരി ജാദെ നിനു ആയി
1: ഗോഡ് ഹാവ് ബ്രിംഗ് ഇസ് ഫ്രം ഇൻ ബിസി
0: അപ്പാ ഇസ്രായേൽ
1: ദി റോക്ക് ഓഫ് ഇസ്രായേൽ
0: അപ്പാനി ഫോറുകോ റെ
1: ലോൺ ടെക്സ് യുവർ നെയിം ടുഡേ
0: ഗോഗോ അയ്യെ അലയെ
1: ആർ യു ലിവിംഗ് സോ
0: സി വലയെ നി ജേയി ലോഗുൻ
1: നൗ യു ബി ഇൻ ലൈഫ് യു വാല്യൂ ഇറ്റ്
0: സി എം ആ പേ ഓരി ഒല്ലോം നി
1: ഫേദ You are the goodness of God.
0: He is any pipe.
1: Not by your power.
0: Ontenje.
1: What you are.
0: Ontenje.
1: What you are eating.
0: Ontel to that.
1: What we yet become.
0: Owo Olorun Iloha.
1: All that is this God.
0: Sele se kabiyesi fo ba awon ba nbi
1: ti. You say your royal majesty.
0: Kabiyesi Oluwa ji se fin ni agbara kiki
1: ja. Mi mi mo.
0: Are wa lode orun akobinu awon
1: Jesus.
0: Arogun mo ti di o.
1: Emi mi mo.
0: Arogun ti pinpin loju
1: ogun. What the ends of battle.
0: Asaju ogun lalo akan. Mana mana ko mana ko
1: ye. The red lightning.
0: Ina inu apata ti ki
1: ku. Fire in the rock that cannot
0: extinguish. Ojo wara wara ti poro agbele.
1: The mighty red that
0: hurts. Olorun mi dan dan loke oke dan dan.
1: The one that stands forever.
0: Olorun ti o wo ti o sa ti o ti ti o diba je. Eni ti o se mu.
1: He's unstoppable.
0: Eni daku ti ku o le pa.
1: The one that death cannot kill.
0: Oruko re la se.
1: In your name is
0: God. Iwo ni Jehovah.
1: You are Jehovah.
0: El Shaddai.
1: You are El Shaddai.
0: Lilin of the valley.
1: You are the lily of the
0: rose of Sharon.
1: You are the rose of Sharon.
0: King of kings,
1: the King of kings,
0: Ancient of days,
1: the Ancient of days,
0: Jehovah Jireh,
1: Jehovah
0: Nissi,
1: Jehovah
0: Elohim, Oba to je mimo
1: wo mimo,
0: Oba to ni mimo to npe laarin awon
1: keruku, Jesus,
0: Ogo mo ni fun
1: Olorun o,
0: ese kabiyesi fo ba awon ba
1: o, Royal Majesty,
0: Iwo loye, Iwo loye.